0: മുതലാളി
1: ആണോ?
0: മട്ട പരിപ്പ് പാൻസിയായി ലൂണു കിലോയ്ക്കായി മിരിസ്കുട് ഗ്രാൻഡിസിയക്കും ദാനോ അത് മുതലാളി മട്ട ഹൊന്നമ കാലി മിരിസ്സലി ഗ്രാം തുംസിയാക്മ ദാന
2: മുതലാളി ആ കാടത് മേ ബോടുക്കറാണേ ഐ മേ വന്നു കൊട്ടോ മട്ട മേ ഹിമക്കറായി കേള ഈ മുതലാളിക്കും കത്ത് മിരിസ്കുടും റസത്ന സരത്ന
3: മധ്യേ കൂൾ വേണ്ട റിലാക്സ് ഉണ്ട് ബലാഗ്യം ഹൗസ് ഹാത്തിരട്ട ലക്കണ്ട ഈവനിംഗ് ഡ്രൈവ് കത്ത് കേക്കത്ത് വേണ്ട
4: സമ അനുഗ്രഹായ
3: രസയേനുത് ഇഹല ഗുണയേനുത് ഇഹല വിജയ തോസേ മിശ്രണയ
4: വിജയ പ്രൊഡക്ട്സ് അപ്പേ രസയ റട്ടേ സെവട
3: ഐ ടി എൻ ലക്കണ്ട പൂജ

0: දවල් 12 විනාඩි 50යි.
1: NLP හදහන ලංකාවේ වැඩිම තෑගි දෙන තෑගි අවස්ථා වැඩිම ලොතරැය. NLP හදහන ඔබත් අදම NLP හදහන බලා ගන්න.
0: දවල් 12 විනාඩි 50යි වෙලාව. ලකන හර්ට්බීට් එක එකතු වෙලා ඉන්නේ මේ විදිහට. අපි ඉතින් ඔන්න ලකන හර්ට්බීට් වලින් තවත් ලස්සන සින්දුවක් ලෑස්ති කරගත්තා. මම ලෑස්ති කරගෙන තියෙන ඊළඟට ෂර්ලි වයිජයන්තගේ සින්දුව. අපි එහෙනම් සින්දුවට යමු. ආරාධනා කරනවා FM 93.5. FM 93.5 දිගටම ලකනත් එක්ක එකතු වෙන්න. සින්දුවට යන්න කලින් අපේ කොටපතර යන්න ඕන. අපි ජයමම අපි වහගෙන ඉන්නකෝ සද්දටම යව ආදරෙන් එකතු කරගන්න ඕන. മഹർഗമ പെട്ടടെ അന്നോണ മഹർഗമ ഇതിലും എവല വ്യാപി അഹഗിന ഇന്നും അപ്പൊ ദിനു കലമനാക്കാര തുമണ്ണുകരകന്ന ഡിലാങ്ക സർ ഇന്നവാ എവകിമ ഗാമിനി സർ ഇന്നവാ വിമല ഇന്നവാ റസിക ഇന്നവാ നിരോഷ ഇന്നവാ ഇരേഷ ഹർഷണി ശ്രീവംശ കുമാരി സുബ ചൂട്ടി ഗയാന്നെ വകിമ അഞ്ജലി ചന്ദ്രാനി ഖമനി നയന ചമോദെ വകിമ അനുര ചണിന്ദു ലസിത പസിന്ദു എവകിമ നിരംഗിക ശാന്തി അതുലോ സീലു ദിനാ മെക്കതു കരഗന്ന കേല മെസ്സേജ് കദാൽ തിയന്നെ എനങ്ങന കട്ടിയ മെക്കതു കരഗന യമ സിന്ദുവട

0: റേഡിയോ ITN ഹാൻഡ്ബാഗ് എന്ന് കാങ്കുടമെന്ന് ശബ്ദ
1: ഐബോവൻ അര സദ്യ മേ സദ്യ മേ ഹബ്ബ സദ്യ മധ്യേ കൂൽ വെണ്ണ റിലാക്സ് ഉണ്ട് ബലാഗ്യ ഹൗസ് ഹാത്തരട്ട ലക്കണ്ട ഈവനിംഗ് ഡ്രൈവ് കത്ത് കേക്കത്ത.